വിളാവ് ഇക്കായി വിനാടി ഫാളവായി മേ വിളാവ് ഇനത്തെ ഫെം ഹിലോ ഹിലോ സത്യാന്തി ഒയ അഹഗണ ഇന്നേ മേ വിളാവ് യാത്തക്കമ തക്കറന്നോണി ദെങ്ങ ലംഗ ലംഗമ എനവണേ മേ കൊലംബ ജാത്യന്തര പൊത് പ്രദർശനി ഇതിൻ ഏ കാലേട്ട് അപ്പി ഹെമോമ പൊത്പത് കിയവന്ന ആസ ഉണാത്തി ഇട പസ്സേ അടുഗാണി സെൽഫി എക്കക് ഗഹന്ന ഹരി അപ്പി പൊത് പ്രദർശനിയെ പെത്തര യന്നോണി ഇതിൻ ഏ ഹന്ദ ജാത്യന്തര പൊത് പ്രദർശനി ഗാന അനിവാര്യം മതക്കറന്നോണി കൊലംബ ജാത്യന്തര പൊത് പ്രദർശനി പെവത്വെന്നേ മേ മാസേ വിസി ഹറിയടമ കിയനോണം വിസി പസ്വെനിദ തമായി മേ വെഡ കടയുത്ത ആരംഭ വെന്നി വിസി പസ്വെനിദ ഇന്ദാ ഒക്ടോബർ മാസേ 4 വെനിദ വെനകാം കൊലംബ ജാത്യന്തര പൊത് പ്രദർശനി അത്തെക്ക ഒയാട എക്കതു വെന്ന പുളുവാം 27 വെനി വതാവട തമായി ശ്രീലങ്ക പൊത് പ്രകാശകേൻഗേ സംഗമയ മേ വെഡ കടയുത്ത സംവിധാനയ കരന്നി ബലണ്ണുഗോ ഇതിൻ ദെൻ പൊത് പ്രദർശനയടമ ഹറിയടമ കിയനോണം ഔർദു 27 ക വയസായി ഇതിൻ ഏകത് എക്ക 27 വെനി വതാവട പവത്തന കൊലംബ ജാത്യന്തര പൊത് പ്രദർശനി അപ്പി ഹെമദാമ ദന്ന കിയന സുപുരുദു തെന BMICH വരിശ്രയ തമായി പെവത്വെന്നേ ഹെമ ദിവസകം ഉദയ 9 ഇന്ദ റേ 9 വെടക്കാൻ വെട കടയുത്ത പെവത്വെനോ ദാ മേ ദിവസവല ഗുഡാക് പൊത്പത് എല്ലിതാക്കിനോ അളുത് പൊത്പത്ത് എല്ലിതാക്കല തീനോ ഇതിങ് ഈ ഹെമ പൊത്പതാക്മ നിക്കുത് വെന്നേ മേ കൊളംബ ജാത്യാന്തര പൊത് പ്രദർശനിയ മൂലിക കറങ്ങൻ ഇതിങ് ഏകത്തെക്ക് ഓഗുള്ളു ഹെമോട്ടമ പൊലുവാൻ വട്ടം സഹിതോ പൊത്പത് മിലതീകാൻ സഹാറ മേ പൊത്വലട കെമതി കട്ടിയിട്ട് നിക്കങ്ങറ്

0: ഹലോ ഹലോ, വെലാവ് ഹൗസ് തുണായി വിനാടിനവയായി ഒന്നോ അത് സെനസുരാത് ദിവസാ കാപ്പഹു ഹവസ് തുണവെലാ തേന്നെ തുണവെനക്കോട്ട് ദന്നവാ തുൺ തേഴവിളി വിനാടി തുണേ സിന്ധു വിനാടി തുണേ ആശ്ചര്യം നറുകന ഇന്ദു തമ്മൈ ഒയാകാവട്ടെ എന്നിക്കല സിന്ധു ഗൊണ്ണക്കു സിന്ധു മല്ലക്കു തുസകന ഇതിങ്ങൊന്ന് അതാ തവില്ല ഇന്നേ ഒയാസുമക്കരുന്ന ട്രെൻഡി സിന്ധു ഏവാഗേമ വൈറൽ ഗീഫ് സിന്ധു മേ ദവാസ്വൽ ഹെമോമ ഇല്ലന ഇല്ല ഇല്ല അഹനു സിന്ധു ഒക്കോമ ഒന്ന എക്കമ തനക്കട്ട് അറുകന എക്കത്തു കിറകന ഇതി മേ പത്ര കഥാകരണായി തേന പാത്തനാക് മാവാഹകന ഇന്ന ഗമാങ് ബിന്ദുവ എക്കായ് ദക്കായ് പനാസ് പഹായ് തിസ്തുനായി ഹെറ്റ തുണെങ് മങ് ഇന്നവ ഹോട്ട്ലൈൻ ഏ വകേമ വാട്സാപ്പ് ഒക്കെ പത്ര തേന പുലുവാങ് ഒയാഗി ദുഃഖ മാത്തേക്ക് ബെദാകാന്ന് സത്യാന്ത എലിയട്ട് പഹലിയട്ട് അന്ന കെനക് നത്ത അങ്ങേത് നിവാടുവാക്ക് ഹമ്പിലാ തിന്ന ദിവസേത് പൊടി ഡേറ്റ് എക്കാക്കും ട്രിപ്പ് എക്കാക്കി അന്ന കെനക് നത്ത അങ്കിതട്ട് എല്ലാ തനിയമ ഇന്നവനങ് ഹോല ഹോല ഇന്നോ തനിക്കമ്മ നെത്തിക്കറുകാണ് മേ പത്ര വാട്സാപ്പ് മെസ്സേജ് ഒക്കെ ദാന പുലുവാങ് ബിന്ദുവ ഹത്സി എക്കുല ഹായാണ് ഉപഹയാനുപഹയാനുപഹെങ് മങ് ഇന്നവാനേ ഒയാകെ കന്തക ഗാവും നെത്വലിംഗ് നെത്വലിംഗ് കന്തക ഗാവട്ട് അവില്ല ഇന്ന് ഹരിണി ചുട്ടാ പെട്ടനാട് ഗണം കണ്ടിപ്പ വെലാവ് തുണായി എക്കൊല്ല ഹായ് അപ്പൊ ഈ ഗാവ് സിന്ധുവട്ടെ അന്ന ഹതാന്നെ ഒന്ന് മേ പത്ര കട്ടിയട്ടെ എന്നെ പുലുവാങ് വാട്സാപ്പൊക്കെ ഓപ്പൺ എല്ലാം അത്തിയെന്നേ വലാ നത ചൂടി ഗെയിമൊക്കെ കൊണ്ട് മങ് അറങ്ങിന അവില്ല തീനോ പോസ്റ്റ് ഒക്കെ തവച്ചുട്ടൊക്കെ മാറ്റ ഗെയിമൊക്കെ പാർട്ടിസിപ്പേറ്റ് കരാൻ പുലുവാങ് എക്കത്തു വേണ്ട പുലുവാങ് അപ്പൊ എന്നത്തെ ഫെം ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് എന്നാം പേത്തുണമ്മ ആകെ ആദൊരു നീന്തു ആകെ നിന്നായി തീർന്നേ
1: ഹലോ ഹലോ സത്യാന്തേ.